0: മതിന്താ ബോട്ടു ധോണി ധൂണി വെളി വിള വിണ എമ്മായി ബൈത്താതി തുറച്ചെ ദെണ്ണെത്തോ എം വിമ വരക്കാമെ അക്കമ്മയക്കു ഫുർത്തം മസക്കെമ്മെ നിമ്മാലി എം വിമ ഗുരുവത്ത കൊസ്സ മിയത്തിയക്കം ആദിയബൈ എം മസക്കെ കൊല്ലം ചെയ്യെ വാഹക്കോ വാഹക്കോ തയ്യാർത്താ എം വിമ വാഹക്കാകെ ഫെഷുങ്ങെ മേദക്കി മൈരിൻഗെ അവ്വണ ഉഫന്തോസ് എം വിമ മൈരിൻ ഹുറി വരം ഉഫലും ഐ കൊമ്മെ ഉഫന്തോ ഹെഗ്ഗാവെസ് മൈരിൻഗെ ആയല മെമ്പറും മൈരിൻ കൂടക്കൂട സായബ് ബാവാതി അതി എദുവഹക്കി ആയല വര ഗിണ മെമ്പറുണ്ണ ബദ്ദലുവാണെസ് ദുവഹക്കവാതി എം വിമ ദമ്മ്യത്തി മണാൽ ജുംല ഇത്തുരു കൊല്ലം മേദക്കി മൈരിൻഗെ അവ്വണ ഉഫന്തോസ് എക്കമ മൈരിൻ ഹുറി വരം ഉഫലും ऐ कोम्मेद उफंदो हिक्कावेस मैरिन गे आयला मेंबरों मैरिन कुड़ा कुड़ा साये पाववाती अदि एदोहकी आयला गे वरक गिन मेंबरों ना बद्दलवानी दोहकववाती
1: मैरिन गे क्लास कुदिन नो दावत दिने
0: मैरिन गे क्लास कुदिन ना ए साये दावत दिन दो
1: लब्बा
0: मनाल के उफंदो हो इमे हास कम की कोबा मनाल
1: केकु फेलू
0: कौन-कौन क्या क्या मना लगे मैं कामों दानी
1: चॉकलेट
0: केक हम चॉकलेट केक के मना लगे मैं बैनो वाणी तो फंदो हो
1: पापा
0: मना एवत्ता अड़ोहंते भी को देना देना हाथी आए
1: स्कूल
0: का क्या नहीं रावरे हम वे मा अड़ोहंते भी को देना रावरे क्या आल दे बैने
1: पापा देने देने देने देने देने masko de ko dile tu e ufa me kem ule fumu
0: vara riti ko mira aur kyal dene var kuru ra var me faru me gnes dene da kamas vara riti nge hushala din le manal ehem me ma guru atu gam yoti nge
2: manal la vaki vela fa fu me har me gnes dene da tamenge faratun te ko dena gnes te furtam hadia
3: adi kiya ma bandi kiya ma mihen nuti be bandi kiya ma

0: ഗഡി രേഖണ്ടേ കാരജേ അടു സുമതിയൊക്കെ എന്തവണി ദിവഹി രാജ്യക്കാടു ദിവരാജ്യക്കാടുക്ക് എം എ ഹായ് ഹോൻ തേരണവരം ഉഫാവിര ദ്വാര ബാജ്വരെ വകുത്ത് കൊളക്കങ്ങിത് മുങ് എം രീതി മിരേഗെ ഷോ ആക്കി കമ്മി പത്തത് കൊല്ലെ ആൾക്കൊണ്ട് ഐഷത് നൈമ കുടു
1: ആളുകൂടെ മറിയാം സാണിയത്
0: ഷാണി കൊവാക്കീനെ
1: ഷാണി രംഗൾ കൊടുക്കേണ്
0: വര രംഗൾ ബി ആർ പി ഒക്കെ മെയ് ഫിനാലി എഫ് അതിക്കിരിയാക്കണം ഷാണിയ അതിമാവി കൊവാക്കീനെ വേണേ മെറാറ ഷഗോസ്ലാഫി വേണം
1: വര രംഗൾ അഹമ്മദ് വര ഫുറി അഹമ്മദ് ഫറാത്തുമസ്
0: ഷാണിയ തീം വേണം ഇല്ലേ ഇപ്പൊ
1: സപ്പോർട്ടാസ് ഹമ്മ വര

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്കുവരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയ്യതുന്നായകു രയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്

0: അങ്കാദീ ഉങ്കന്നാദീ മുനിഫോയി ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
2: ದೆದುನಿಯೇಗೆ ಹಳೆಯ ಬಾಚವರಿ ಕುರುಮ
3: ಇಸ್ಲಾಂ ದೇನು